0: 你们两个人，我去找一下。
1: 好的，
2: 阿哥。
3: 阿哥，
2: 阿哥，
3: 阿哥，
2: 阿哥，
3: 阿哥，
2: 阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，阿哥，
0: 主能，去敲鼓吧。